അനത് സുനോമ്പെടുപ്പാകിയോ സകല മനോരഥ പൂരേ പാരം ദുഃഖരോഗ സന്താപിതരേ സുണി സചിവാണി സുണതേ പുനീത് കഹതേ പവിത്ര സതുഗുരു രഹയാ പരപൂരേ ശ്ലോക പവന ഗുരു പാണി പിതാ മാതാ ധർത്ത മഹാത് ചങ്കയായ്യാ വരിയായ്യാ ബാചേ ധർമ്മ ഹദൂര ജിനീ നാമത്തെ ആയാ ഗേ മ സക്കത് കാല